കനിമുത്തം പതിന്തത് കൊടിമേലേ, പനിമുത്തം പതിന്തത് മലർമേലേ, മുകിൽ മുത്തം പതിന്തത് മലമേലേ, ഉൻമുതൽ മുത്തം പതിന്തതൻ ഇതൾ മേലേ.